പാർമല മുഖശുദ്ധി അഗ്നക്കുറവ് ചെണ്ടാൽ ആസ്വലാണ ഏ കർമ്മ മേരെ കർത്താർ ബാബ ബോലിഗേ പദ ഹോയ ഊത്തമ സേ ദർ ഊത്തമ കൈയേ നീജ കർമ്മ ഭയ റോയ രഹാവ് രസ സോയനാ രസരൂപ കാമൺ രസ പരമല കീ വാസ രസ ഘോടേ രസേ ജാ മന്ദർ രസ മീഠാ രസ മാസ ഏത്തേ രസ ശരീർ കെ കൈ കട നാമ നിവാസ ജിത ബോലിയ പദ പായിയേ ਤੋ ਬੋਲਿਆ ਪਰਵਾਨ ਫਿੱਕਾ ਬੋਲ ਵਿਗੁਚਣਾ

അവൻ അഗമഹരായ ഹോത് മുനീത് കോട് അപരാധു അമൃത നാം ജപ്പേ മിൽ സാധു പാർ പത്രോ മോ മിട്ടനായി ജാക്കോ രാഖോ ആപ് ഗുസായി പാത്സാഹോ ഛത്ര ശ്രേസോ നാനക ദൂസർ അവർ